സിക്കിം, കർണാടക ആൻഡ് ഒഡീഷ ആർ എക്സ്പെക്റ്റഡ് ടു വിറ്റ്നസ് തണ്ടർ സ്റ്റോംസ് അക്കംപനീഡ് വിത്ത് ലൈറ്റ്നിംഗ് ആൻഡ് ഗസ്റ്റി വിൻഡ്സ്. ഡൽഹി ഹൈക്കോർട്ട് കൺവിക്റ്റഡ് ഫോർമർ ആം ആദ്മി പാർട്ടി കൗൺസിലർ താഹിർ ഹുസൈൻ ആൻഡ് ഫോർ അതേഴ്സ് ഫോർ ദ കില്ലിംഗ് ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ അങ്കിത് ശർമ്മ ഡ്യൂരിംഗ് ദ 2020 നോർത്ത് ഈസ്റ്റ് ഡൽഹി റൈഡ്സ്. അഡീഷണൽ സെഷൻസ് ജഡ്ജ് Praveen Singh was hearing the case against a total of 11 accused, including Hussain, and convicted 5 of them. Indian boxers remained a strong force at the Asia Under-19 and Under-23 championships, with 16 of them advancing to the finals across men's and women's categories in Jakarta. In the Under-19 women's category, 8 boxers reached finals yesterday, and that is the end of this news bulletin.